ഇത് ആകാശവാണി ആദിലാബാദ് 100.2 FM മനസ്സ് നിണ്ട ഫിലിമി ഗാനേ കാര്യക്രമംലോ ചിവരഗാ വിന്ദാം ചൽ മേരേ ഭായി സിനിമ നുണ്ടി ആനന്ദ് മിലിൻ സംഗീതം അന്നിച്ചകാ ഉദിത് നാരായൺ സോനു നിഗം ആൽക യാഗ്നിക് പാടിന ഈ പാട്ടാണ്.